ബൃഹസ്പതി ബ്രഹ്മജ്ഞാനി സദാനലേ വിജയസേ ജാൽമഹ കമലയലേ ബ്രഹ്മജ്ഞാനി സദാനേ ദോഹ ജയ സൂര് സർവകൗസോഖ് ബ്രഹ്മജ്ഞാനി കൈ ദൃഹസമാൻ ജയ സേ രായ രാങ്കോലാംഗേ തുലുപവാൻ ബ്രഹ്മജ്ഞാനി കൈ തിഹൃജേ ഗജോ ഭസ്ദാ കോ മുഖോദയ കോ ചന്ദനലേപ്

അവഗാനാസ് സുണയായിസര ബ്രഹ്മ എന്ത് സുണയാ മുക്സാലഹണമന്ത് സുണയാ ജോഗജുഗത്തന് ഭേദ് സുണയാ ശാസ്ത്ര സിമ്രത് വേദ് നാനക് ഭക്ത സദാ വികാസ് സുണയാ ദുഃഖ പാപകാനാസ് സുണയാ സസന്തോ ജ്ഞാന് സുണയാ അഠസഠ കായശനാന് സുണയാ പടപട പാവേ മാന് സുണയാ ലാഗേ സഹജ ധ്യാന് നാനക് ഭക്ത സദാ വികാസ് സുണയാ ദുഃഖ പാപകാനാസ് സുണയാ സരാ ഗുണാകേ ഗാഹ് സുണയാ ശേഖ പീർ പാതശാഹ് സുണയാ അന്തേ പാവേ രാഹ് സുണയാ ആഥവേ സഗാഹ് നാനക് ഭക്ത സദാ വികാസ് സുണയാ ദുഃഖ പാപകാനാസ് മന്നേ കി ഗത കഹീ നാ ജായേ ജേ കോ കഹ പിഛേ പശുതായേ കാഗദ കൽമ ന ലിഖണാർ മന്നേ കാ ബഹ കർണ വിചാര സാ നാം നിരഞ്ജന ഹോയേ ജേ കോ മന ജാണേ മന കോഹേ മന്ന സുർത്തോവാ മന ബുദ്ധ മന്ന സകൽപ മന കി ശുദ്ധ മന്ന മുഹ ചോട്ടാ നാ ഖായ മന്ന ജമകാ സാധ ന ജായേ സാ നാം നിരഞ്ജന ഹോയേ ജേ കോ മന്ന ജാണേ മന കോഹേ മന്ന മാർഗ ഠാക ന പായേ മന്ന പാദശ്യോ പ്രകട ജാഹേ മന്ന മഗ്ന ചല്ല ബന്ധ മന്ന ധർമ്മ സേതി സൻബന്ധ ഐസാ നാമ നിരഞ്ജന ഹോയേ ജേ കോ മന്ന ജാണേ മന കോയേ മന്ന പാവേ മോഖ ദ്വാര മന്ന പരവാരായ സാധാര മന്ന തര താരേ ഗുരസിഖ മന്ന നാനക ഭവേ നഭേഖ ഐസാ നാമ നിരഞ്ജന ഹോയേ ജേ കോ മന്ന ജാണേ മന കോയേ പഞ്ച പ്രവാന പഞ്ച പ്രധാന പഞ്ചേ പാവേ ദുർഗേ മഹാന് പഞ്ചേ സോഹേ ദർരാജാന് പഞ്ചാകാ ഗുരു ഏക ധ്യാന് ജേ കോ കഹ കരാ വിചാര കർത്തേ കാഹ കർണേ നാഹി സുമാർ താവല ധർമ്മദയാ കാ പൂത സന്തോഖ താ ബ്രഖ്യാ ജിന സൂത ജേ കോ ബുജ്ജേ ഹുവേ സച്ചാര തവലേ ഉപർ കീതാ പഹാര ധർത്തി ഹോർ പരായ ഹോർ ഹോർ തസ്തേ പഹാർ തലാ കമന ജോര ജീ ജാത രംഗാ കേ നാമ സബനാ ലിഖ്യാ ബുടി കലാം ഏ ലേഖാ ലിഖ ജാണാ ലോഹേ ലേഖാ ലിഖ്യാ കേതാ ഹോഹേ കേതാ താന് സുബല്യ രൂപ കേതി ദാത ജാണേ കൗണ കൂത കിതാ പസാവോ ഏകോ കവാവോ തസ്തേ ഹോയേ ലഖ ദരിയാവോ കുദരത് കമന കഹാ വിചാര വാര്യ നാ ജാവ ഏക വാര ജോ തുത് ഭാവേ സായി ഭലീകാര തും സദാ സലാമത് നിരങ്കാര അസംഖ ജാപ അസംഖ പാഹു അസംഖ പൂജ അസംഖ തപതാഹു അസംഖ ഗ്രന്ഥ മുഖ വേദ പാഠ അസംഖ ജോഗ മന രഹേ ഉദാസ അസംഖ ഭഗത് ഗുണ ജ്ഞാന വിചാർ അസംഖ സതി അസംഖ ദാതാർ അസംഖ സൂർമു ഭക്സാര അസംഖ മൗല്യ വിലായ താര കുദരത് കമന കഹാ വിചാര വാര്യാ നാ ജാവ ഏക വാര ജോ തുത് ഭാവേ സായി ഭലീകാര തും സദാ സലാമത് നിരങ്കാര അസംഖ മൂർഖ അന്ധഘോര അസംഖ ചോര ഹരാമ ഘോര അസംഖ അമരകര ജാഹേ ജോര അസംഖ അൽബഡ് ഹത്യാ കമാഹേ അസംഖ പാപി പാപകര ജാഹേ അസംഖ കൂടിയാര കൂടേ ഫിരാഹേ അസംഖ മലേശ മല ഭാഗ ഖാഹേ അസംഖ നിന്ദക സിർ കരേ ഭാര നാനക നീച കഹായ വിചാര വാര്യാ നാ ജാവ ഏക വാര ജോ തുത് ഭാവേ സായി ഭലീകാര തും സദാ സലാമത നിരങ്കാര അസംഖ നാമ അസംഖ ധാമ അഗമ അഗമ അസംഖ ലോ അസംഖ ഹ സിര ഭാര ഹോയ അഖരി നാമ അഖരി സാരാഹ അഖരി ജ്ഞാന ഗീത ഗുണ ഗാഹ അഖരി ലിഖണ ബോലണ ബാണ അഖരാ സിര സംജോഗ ബഖാണ ജിനേ ലിഖേ തിസ്സരണാഹേ ജ ഫുർമാഹേ തിവത് പാഹേ ജിതാ ഗീതാ തിതാ നാഹു വിണ നാമേ നാഹി കോഥാഉ കുദരത് ഗമന ഗാ വിചാർ വാര്യാ നാ ജാവ ഏക വാര ജോ തുത് ഭാവേ സായി ഭലീകാര തും സദാ സലാമത നിരങ്കാര ഭരിയേ ഹത് പൈർ ധൻ ദേഹേ പാണി ധുത് ഉത്തര സുഖേ മൂത് പ്ലീതി കപ്പട ഹോയ ദേ സാബൂണ ലയ്യ ഉഹ ധോയേ ഭരിയേ മത് പാപാ കെ സംഗ ഉഹ ധോപ്പൈ നാമേ കെ രംഗ പുന്നി പാപീ ആഖണ നാഹേ കർ കർ കർണാ ലിഖ ലൈ ജാഹോ ആപേ ബി ജാപേ ഹി ഖാഹോ നാനു ഹുക്മീ ആവോ ജാഹോ തീരഥ തപ ദയാദത് ദാന ജേ കോ പാവേ തിലകാ മാന സുണയാ മന്യാ മന കീതാ ഭവന്തർഗാ തീർത്ഥ മല നാഹോ സബ്ഗുണ തേരേ മൈ നാഹീ കോയേ വേണ ഗുണ കീതേ ഭഗത് ന ഹോയേ സത് സുഹാന സദാ മന ചാവോ വേണ ഗുണ കീതേ ഭഗത് ന സത്
ਸਵਸਥ ਆਦ ਬਾਣੀ ਬਰਮਾਓ ਸਤਿ ਸੁਹਾਨ ਸਦਾ ਮਨ ਚਾਓ ਕਵਣ ਸਵੇਲਾ ਵਖਤ ਕਵਣ ਕਵਣ ਸਿਧ ਕਵਣ ਵਾਰ ਕਵਣ ਸਿਰਤੀ ਬਾਹੁ ਕਵਣ ਜਿਤ ਹੋਆ ਆਕਾਰ ਵੇਲਾ ਪਾਈਆ ਪੰਡਤੀ ਜੇ ਹੋਵੈ ਲੇਖ ਪੁਰਾਣ ਵਖਤ ਨਾ ਪਾਇਓ ਕਾਦੀ ਆ ਜੇ ਲਿਖਣ ਲੇਖ ਪੁਰਾਣ ਤਿਤਵਾਰ ਨਾ ਜੋਗੀ ਜਾਣੇ ਰੁਤਬਾਹ ਨਾ ਕੋਈ ਜਾ ਕਰਤਾ ਸਿਰ ਠੀਕੋ ਸਾਜੇ ਆਪੇ ਜਾਣੇ ਸੋਈ ਕਿਵ ਕਰੇ ਆਖਾਂ ਕਿਵ ਸਾ ਲਾਹੀ ਕਿਉ ਵਰਣੀ ਕਿਵ ਜਾਣਾ ਨਾਨਕ ਆਖਣ ਸਭ ਕੋ ਆਖੇ ਇੱਕ ਤੂੰ ਇੱਕ ਸਿਆਣਾ।

ർഗ സർഗ അനീല അനാദ അജയ അജാദ അജന്മ അപർണ അഭൂത അപർണ അഗഞ്ച അപഞ്ച അചൂജ അചഞ്ച അമീകർഭീക അതന്ത അബന്ധ നിർഭൂജ സൂജ കാല അജാല അലാഹ അജാഹ അനന്ത മഹന്ത അലീക നിർശ്രീക നിർലംബ അസംഹ അഗമ അജമ അഭൂത ശൂത ലോക ശോക കർമ്മ പർമ ജീത പീത അബാഹ അഗാഹ അമാന നിധാന അനേക ഫിരേക ഭുജംഗ പ്രയാദുഷന്ത് നമോ സർവാനെ സമസ്തി നിധാനേ നമോ ദേവദേവേ അപേക്ഷി അഭേവേ നമോ കാലകാലേ നമോ സർപാലേ നമോ സർവഗൗണേ നമോ സർപൗണേ അനംഗീയ നാഥേന്ദ്രസംഗീ പരമാത്തേ നമോ ഭാനുഭാനേ നമോ മാനമാനേ നമോ ചന്ദ്രചന്ദ്രേ നമോ ഭാനുഭാനേ നമോ ഗീത ഗീതേ നമോ താൻ താനേ നമോ നേർത്ത നേർത്തേ നമോ നാഥ നാഥേ നമോ ഭാനുഭാനേ നമോ ബാധ ബാധേ അനംഗീ അനാമേ സമസ്തി സ്വരൂപേ പ്രഭംഗീ പരമാത്തേ സമസ്തി വിഭൂത്തെ കലങ്കം ബിനാനേ കലങ്കീ സ്വരൂപേ നമോ രാജരാജേ സ്വം പരം രൂപേ നമോ ജോഗ ജോഗേ സ്വം പരം സിദ്ധേ നമോ രാജരാജേ സ്വം പരം വൃദ്ധേ നമോ ശസ്ത്രപാനേ നമോ ശസ്ത്രമാനേ പരം ജ്ഞാത നമോ ലോകമാത അപേക്ഷീയ പരമീ അഭോഗീ ഭുഗതേ നമോ ജോഗ ജോഗേ സ്വം പരം ജുഗുതേ നമോ നിത്യനാരായണേ ക്രൂര കരമേ നമോ പ്രേത പ്രേത ദേവസ്തർമേ നമോ രോഗർത്താ നമോ രാഗരൂപേ നമോ ശാശാഹം നമോ ഭൂപ ഭൂപേ നമോ ദാന ദാനേ നമോ മാനമാനേ നമോ രോഗരോഗേ നമ സംസനാനേ നമോ മന്ത്രമന്ത്രം നമോ ജന്ത്രജന്ത്രം നമോ ഇഷ്ടേ നമോ തന്ത്രതന്ത്രം സദാ സച്ചിദാനന്ദ സദൃ സർവം പ്രണാസീ അനുപേ രുപേ സമസ്തം നിവാസി സദാ സദദാ ബുദ്ധദാ ഭൃതകർത്ത അതു ഊർദ് അർദം അഗം ഓഗ ഹർത്ത ബ്രം ബ്രം പരമേശ്വരം പ്രോഷപാലം സദാ സർവദാസ്യ ദാതാ ദയാലം അഷേദീ അപേദീ അനാമം അകാമം സമസ്തോ പരാജി സമസ്തത്താമം തേരാ ജോര ചാചരി ശാന്ത ജലേ ഹ ഥലേ ഹ പീത പേഹ പ്രഭൂ ഹ അജൂഹ അദേശ പേശ ഭുജംഗ പ്രയാത് ശാന്ത അഗാധ്യ അബാധേ അനന്ദി സുരുഭേ നമോ സർവാനേ സമസ്തി നിധാനേ നമസ്വം നിർലാത്തേ നമസ്വം പരമാഥേ നമസ്തമംഗ ഗഞ്ജേ നമസ്തമംഗ പഞ്ജേ നമസ്തമംഗ കാലേ നമസ്തമംഗ പാലേ നമോ സർവദേശേ നമോ സർപേശേ നമോ രാജരാജേ നമോ സാജ സാജേ നമോ സാഷാഹേ നമോ മാഹമാഹേ നമോ ഗീത ഗീതേ നമോ പ്രീത് പ്രീതേ നമോ രോഖ രോഖേ നമോ സോഖ സോഖേ നമോ സർവരോഗേ നമോ സർവഭോഗേ നമോ സർവജീതം നമോ സർവീതം നമോ സർവജ്ഞാനം നമോ പരം താനം നമോ സർവമന്ത്രം നമോ സർവജന്ത്രം നമോ സർവദൃശം നമോ സർവകൃശം നമോ സർവരംഗേ തൃഭംഗീ അനംഗേ നമോ ജീവ ജീവം നമോ ബീജ ബിജയ ഖിജയ ബിജയ സമസ്തം പ്രസജയ കൃപാലം സ്വരൂപേ കുകർമ്മ പ്രണാസി സദാ സർവദാ ഹൃദം നിവാസി ചർപട ശാന്ത ത്വപ്രസാദ അമൃത കർമ്മേ അമൃത ധർമ്മേ അഖാല ജോഗേ അചാല ഭോഗേ അചാല രാജേ അടാല സാജേ അഖാല ധർമ്മം അല്ല കർമ്മം സർവം ദാത സർവം ജ്ഞാത സർവം ഭാനേ സർവം മാനേ സർവം പ്രാണം സർവം തരാനം സർവം പുക്ത സർവം ജുക്ത സർവം ദേവം സർവം പേവം സർവം കാലേ സർവം പാലേ വാല ശാന്ത ത്വപ്രസാദ ആദ്രുപനാദ് മൂർത്ത അജോന പുർഖ പാര സർമാന്തർമാൻ ദേവ പേവാദ് ഉദാഹര സർപാലക് സർവകാലക് സർവകോപന കാല ജതര തതർവിരാജ ഹൈവ്രസാല നാം ഠാമന ജാത ജാഗ്രൂപരംഗ രേഖാദ് പുർഖുദാർ മൂർത്ത അജമോനാദ സേഖ ദേ സ്വർണ പേജ ജാഗ്രൂപരേഖന രാഗ ജതർ തതർ ദിശാവി ഫാലു അനുരാഗ നാം കാംഭീന പേഖ താമുൻ ജാഹേ സർവാൻ സർവ

ദൈവം പ്രകാശ അനംഗം സ്വരൂപേ ഭംഗം വിഭുതേ പരമാർത്ഥം പരമാർത്ഥേ സദാ സർവസാധേ അഗാ സ്വരൂപേന്ദ്രപാദ വിഭൂതേ അനംഗി അനാമേന്ദ്ര ഭംഗി ദൃഗാമേന്ദ്ര ഭംഗി സ്വരൂപേ സർവംഗി അനുപേ ന പുത്രേ ന പുത്ര